ണെങ്കിൽ മുഖ്യമായിട്ട് അവനക്ക് ശ്രദ്ധ വേണു. അങ്ങനെ പ്രോത്സാഹം വേണു. ഈ ഒരു വിശേഷമായ ശക്തിയെ ദുനിയാവുടെ പർത്തൽ ക്രമത്തിലും പോയെങ്കിൽ ഭൗതിക പിന്നെ വൈജ്ഞാനിക വിളവണിക്ക് സാധ്യമാവുള്ളൂ. അതേ ശക്തിയുടെ ഭാവന ആയോചന പിന്നെ വിവേചനയുടെ പറക്കും പോയെങ്കിൽ ഈ കല, ഈ സാഹിത്യ പിന്നെ സംസ്കൃതി ചൊല്ലൊരു ഭൗതിക വിളവണിക്ക് അത് കാരണമാവുള്ളൂ. ശ്രദ്ധ പിന്നെ നമ്പിക്കങ്ങ നിശ്ചിത ജീവനത്തിൽ ഒരു ഗണത്തെ ഒരു നെമ്മതി പിന്നെ ഭദ്രത്തിൻ്റെ ഇൻസാനുക്ക് തണ്ട് ജയ്സുടെ ശക്തി തന്നുള്ള ഇന്നെങ്കും അന്ധശ്രദ്ധയിലായിട്ട് സോക്കുടെ ഭാവനയുടെ ഹൊന്നിട്ടുള്ള ഇൻസാന് ഈ ജീവനത്തിൽ എപ്പും ജയിച്ചില്ല. ഞങ്ങൾ എപ്പും ഞങ്ങളിൽ ഏത് പണി ആവുടെ ചെല്ലോ ആത്മവിശ്വാസത്തെ ഹൊന്നിട്ടിക്കൊനെ ഹൊറത്തു ഞങ്ങളിൽ ആവുള്ള ചെല്ലോ അവിശ്വാസത്തെ മനസ്സിൽ ബെയ്ച്ചൊലുകു തീര. ഇൻസാൻ്റെ ചൈതന്യമേ ജീവനത്തിൽ സർവസ്വ ആയിട്ടുണ്ട്. ആ ചൈതന്യ ആ ഇൻസാൻ്റെ ഹൃദയത്തിൽ എപ്പം നിറഞ്ഞിട്ടിക്കുന്നു. അവൻ തൻ്റെ നടപടിയിൽ ആചാര വിചാരത്തിൽ പിന്നെ തൻ്റെ നാൽത്തു നാൽത്തു ജീവനത്തിൽ അതിൻ്റെ റൂഢിസിയപ്പ അവൻ്റെ ജീവനല്ല അവിടും. ഈ ചൈതന്യ ചിൽറേ ശ്രദ്ധാത്മക ജീവനത്തു പ്രേരക ശക്തി. ആ ജീവനത്തിൽ എപ്പം വിശ്വാസം വേണു. താൻ മിഞ്ചുകായിട്ട് തിന്നടേ ചെല്ലോ ഓർമ്മ ഇൻസാനയോനുകു ജീവനത്തിൽ വേനേ ഹൊറത്തു തിന്നുകായിട്ട് മിഞ്ചിടെ പോലെ തപ്പു കൽപ്പന ജീവനത്തിൽ എപ്പം ഇക്കൊക്കു തീര. ആ പിരിസപ്പാട്, ആ ഓർമ്മപ്പാട്, ആ നേർ, ആ വിശ്വാസ പിന്നെ പ്രാമാണികത്തിൻ്റെ ജീവനത്തിൽ ഞങ്ങൾ അളവടിച്ചപ്പമേ ഞങ്ങളെ ആദർശ ജീവനാവുള്ളൂ, അർത്ഥപൂർണ്ണ ജീവനാവുള്ളൂ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിഖിൽ കേണൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

തങ്ങളും ഇന്നെങ്കും അന്ധശ്രദ്ധയിലായിട്ട് സോക്കുടെ ഭാവനയെ കൊന്നിട്ടുള്ളൂ എന്നാണ് ഈ ജീവനത്തിൽ എപ്പം ചെയ്തില്ല. ഞങ്ങൾ എപ്പം ഞങ്ങളുടെ ഏത് പണി ആവർത്തിച്ചുണ്ടോ ആത്മവിശ്വാസത്തെ കൊന്നിട്ടിരിക്കുന്ന പുറത്തു ഞങ്ങൾ ആവർത്തിച്ചുണ്ടോ അവിശ്വാസത്തെ മനസ്സിൽ വെയിച്ചുള്ള തീരാ ഇൻസാന്റെ ചൈതന്യമേ ജീവനത്തിൽ സർവസ്വം ആയിട്ടുണ്ടോ? ആ ചൈതന്യ ആ ഇൻസാന്റെ ഹൃദയത്തിൽ എപ്പം നിറഞ്ഞിട്ടിരിക്കുന്നു. അവൻ തൻ്റെ നടപടിയിൽ ആത്മവിചാരത്തിൽ പിന്നെ തൻ്റെ ആത്മാർത്ഥ ജീവനത്തിൽ അതിലെ രൂപിച്ചപ്പ അവന്റെ ജീവനല്ല. ഈ ചൈതന്യ ചിൽഡ്രന്റെ ശ്രദ്ധാത്മക ജീവനത്തു പ്രേരക ശക്തി ആ ജീവനത്തിൽ എപ്പം വിശ്വാസം വേണം. താൻ മിഞ്ചുകായിട്ട് തിന്നടെ ചിൽഡ്ര ഓർമ്മ ഇൻസാനയോനുകു ജീവനത്തിൽ വേനെ ഹൊറത്തു തിന്നുകായിട്ട് മിഞ്ചിടെ പോലെ തപ്പു കൽപ്പന ജീവനത്തിൽ എപ്പം ഇക്കോകു തീരാ. ആ പിരിസപ്പാൾ ആ ഓർമ്മപ്പാൾ ആ നേര് ആ വിശ്വാസ പിന്നെ പ്രാമാണികത്തിന്റെ ജീവനത്തിൽ ഞങ്ങൾ അളവടിച്ചപ്പമേ ഞങ്ങളെ ആദർശ ജീവനാവുള്ളൂ അർത്ഥപൂർണ ജീവനാവുള്ളൂ.